ദുഃഖീൻ ഘോഷകർത്ത ശ്രീ സജ്ജപ്പ ഹേ ദയാല പൂർണകര ഗ്രന്ഥതകാല മനഭാഞ്ചത ബല ബാബ സോഹി ദുഃഖനാഥ സേവ്യാവത കുയടൽ സുനേ ഗുഞ്ജോ യാഹേ സുരസന ബാബൈ സുനേ മൂർച്ചതലാഹേ ചതുർത്ഥ ആബൈ ദുഃഖ ദർദ ഭവന ഗണ്ണാഥ നർ ഗേര ഹോജോ യാക്കി ഏക ബാർ ചാപൈ കോ ഗഹ ചാപൈ സമ്മത സത്ര സഹസ പണിജ അർദ്ധ സഹസ്വം തീൻ കഹജ ഭാദ്ര സുധി അഷ്ടമി രവാര തീർ സദ്ദനു ഗ്രന്ഥ സുധാര സവയ്യ പായേ ഗഹേ ജപതേ തുമരേ ദപതേ ഗുമാവതരേ നയാനയോ രാമ രഹീം പുരാണ ഖുരാൻ അനേക ഗഹേ മത് ഏക നമാനയോ സിമൃത ശാസ്ത്ര വേദ സബൈ